ഞങ്ങളെ അറിയിച്ചാണ് രാജേശ്വരി. ഏഴ് ദിവസത്തിനാണ് സംസ്ഥാനത്ത് വിഭിന്ന പൂർത്തി വരുന്ന സന്ദർഭം നീക്കു മീറ്റിംഗ് അന്നർക്കി ശുഭാകാംക്ഷലു. അലാഗേ നീക്കു വീലുണ്ട് നാക്കു ചാലാ അന്നർക്കി ചാലാ ഇഷ്ടമായ രാമദാസ് പാട്ട് അന്താ രാമമായ ഒക്കസാരി പ്ലേ ചേസ്തേ അന്നർക്കി ശുഭം ദൊരുകും.